പ്രാണം സർവം ത്രാണം സർവം കർമ്മം സർവം ധർമ്മം സർവം ജ്യോത സർവം മുക്ത രസാവല ചന്ദ പ്രസാദ നമോ നർക്കനാശ സദാവം പ്രകാശ നംഗം സ്വരൂപ പങ്കം വിഭൂത പരമാത്മ